ലക്കെ ആകാശവാണി തിഫു സ്റ്റുഡിയോ ഘുറി നോൺ അതാ പർഫൈ ഫോറാ മിനിത് പക്കെ ബാ പർച്ചി ചൈമേക് നങ്കാർ ചുദു കിന്തു അനാരാ ഫാൻ നിലി സാംപി ചാർണി ബേപ്പി അദാപ് ആകാർഡം നങ്പി റിഗ്ല കാർഡം ലപ്പെൻ പിന്നെ അദാപ് പ്രാങ് ആങ് ദേങ് മറ്റേ കെച്ചെങ്സി ആങ് ദേങ് ചൈമേക് കെറോട്ട് കെപ്പാർചു പഞ്ചിയാ ഫാൻതാ നിലി ദേ പൊന്നിക്ല പിന്നെ അരുണിഫായ ইংকয়রাপলি ভমতি আর্নি জাইমেকে বাংলাকে এফ এম বেন আলং ভারত সিরা টক বর আসির কেপ মেগাহার্স লাপেন নাংলিতুমলা বাংসো আজাইমেক নিউজ অন এয়ার এপ আকেরা পেন্টা আর জুলং ইকজি পিনি লাদাক সাই হেম আলং কেরত কে পারজু আলং নাংকে চেরাবদুন আবাং ফু লাকে ইঞ্জিনিয়ার অন ডিউটি বুদ্ধদেব লাপেন ব্রডকাস্টিং অফিসার লাকে কারেং তেরনপি